ഇക്കായത്ത് കൊടവാത്തക്കു തർജ്ജമയാണ് കേളിപ്പെട്ട കനകദാസട കാവ്യപരിചയ സോദാഹരണ ഭാഷണ നാഗേഷ് കാലൂരു അവരിന്ദ. ಇದು ಆಕಾಶವಾಣಿಯ ಮಡಿಕೇರಿ ಕೇಂದ್ರ. ಶ್ರೋತೃಗಳೇ, ಈಗ ಸಮಯ 8:50 ಗಂಟೆಗಳಾಗಲಿವೆ. ಮುಂದಿನ ಕಾರ್ಯಕ್ರಮ ಬೆಂಗಳೂರು ಕೇಂದ್ರದಿಂದ.

0: ആകാശവാണി മടിക്കേരി.
1: അല്ല മംഗലാലത്തെ ഇനിയും സുമാർ ഫംഗ്ഷൻസ് ഉണ്ട്, അതെങ്ങ നിങ്ങൾക്ക് അഞ്ചു പേർ പാന്റ് ഷർട്ട്സ് ഒമ്മയ്ക്ക് സ്റ്റിച്ച്
2: മാറ്റിട്ടുണ്ടാ.
1: ഇല്ല വിരാജ് പേട്ടരാ റേമൻസ് ഷോപ്പില് നങ്ങ എച്ചക്ക് പേര് ഫാബ്രിക് എടുത്തോണ്ട് പാന്റ് ഷർട്ട് സ്റ്റിച്ച് മാറ്റിടൊക്ക ഒരു പേരിടാ സ്റ്റിച്ചിങ് ചാർജ് കൊടുത്തെങ്കിൽ മതി, ബാക്കി എല്ലാം ഫ്രീ. ഈ ഓഫർ ചെന്ന സമയം മാത്രമേ ഉള്ളൂ.
3: റേമൻ ഷോപ്പ് നിയർ കാനറ ബാങ്ക്.